വന്നിത് അതുപോലെ പോറിസ് മാറ്റാക്കി പോയി രോണന്തരനുമേ കുണയനെ ശ്വസന്ത മറയാക്കി നാന്നി തങ്ങിറ കമ്മറക്കി അങ്ങനെ നാന്നി എന്ത് തയ്യോ സിന വാക്കി കണ്ടു മാം മാം വാക്കിയാക്കി സിന കേനക്കോ മന കൊണ്ടറ സ്പോൺസർ സാപ്പൂ മന കൊണ്ടറ കാക്കുബുസ് മാം വാക്കിയായി ഒന്ന് പകൻ തായി സിന ഉറ മന കൊണ്ടറും മൈന സിന തൗറായി നിമിഷമായിറ കറസിര കിരണം ദിനം പറ ഇസു അണ്ണമേ വാക്കിയത് പറ ഊവ ഔ ഇസു അണ്ണമേ